ടാലന്റ്. ഈ മൂന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ്.

ഈ മൂന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ്.

ടാലന്റ്. ഈ മൂന്നും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ്.